0: ജംകിയടാ
1: അമ്മവ
0: മീ ഉള്ള പെൺ മൗ മൗ ക്വീൻ ഞാൻ എന്താ ഹിസ്പിക് ഫാമ ട്വോട്ട് മപ്പേക്ക്.

വിറമി ഈർക്കോ ഇല്ല ഇൻഡ്രോ വെച്ചേർ വന്നേ കിട്ടി മീൻ ഈരിച്ചേ ഡി സ്റ്റാർ ഡി അറിയോ ഡി എ ഡെക് ഡി എ ബോറോ ഡി സ്റ്റാർ ഡി എ ചെൽ ഡി സ്റ്റാർ ഡി അറിയോ ഡി നോട്ട് ചി ഡി ആഷ് യു യെസ് ചി കെ പിൻ ബമ്പിഗി ലിവ് ഇൻ റേഡിയോ ganó ir con Gichel. Di sta. Di a Rio. Di a Dirk. Di a Boro. Di sta. Di a Chiel. Di sta. Di a Rio. Di not.